0: ഹമകശ്വരം എവരെങ്കി വാഹക തൗഗ ബുദ്ധിഗാഹൾ വരുന്ന ഐബ്രത വാഹകം കശ്വരെ എ കുർവാനക്കി ഹദാഗം ഉഫിദ്ദേ വാഹകതക്കെ നൂനെ അതി കീ ഹെയ്യെ എയ് ഏക കുറിൻ ബാവാലെവ്വി ഫൊത്തെതുകുറ അതി ഹുരിഹാകമെ തഫ്സൈൽ കൊദ്ദേ അതി ഈമാം വാ ബയക ഹിദായത്തെ കം ഗയ്യായ് റഹ്മത്തെ കം ഗാവാ ഫൊതെ
1: കീരത് ഖുർആൻ ദിവ തർജമായ ദമ്മ മിഗനസ്തിനി സൂറത്ത് യൂസുഫ് ഹൈദ്യ തിമ്മൺ ആയത്തും ഫഷാഗിൻ സൂറത്തുകെ സത്തേക എഗാറവൺ ആയത്തുകനിയല അതെ സൂറത്തുകനിയല തർജമാ വിദാൾ ദിവാഫാവണി ഡോക്ടർ മുഹമ്മദ് ഹനീഫ്
2: එංහා 4140 kHz medium wave 890 MHz FM band
3: දිවේ රාජ්‍යයේ අඩු
4: Chaitanya Loluga Hospital ge the specialist un kamava vitreo retinal surgeon Dr. Manoj Adi cataract eye glaucoma surgeon Dr. Hari Krishnan October 11 Fanare Eye Care Hospital un balawane tajriba kar me de doctor un raat se ke tibeke dakaluma me libe ranu ke fursate appointment he duma tine tine de ekesume deng hayaka guluba

0: അംഗാദി ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മി ഗാതുക ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗ ഹേർട്സ് എഫ് എം ബാൻഡ്

0: എബൗളേ എബൗളേ.
1: അസ്സലാമു അലൈക്കും. ഹുരിഹാക്കുദിൻ്റെ ഹാൽക്കീനെ പതിനൊന്ന് തമ്മീദ്ക്കുറം ഹുരിഹാക്കുദിൻ്റെ ആൽവസ് രംഗളുവാണിക്കമ മ്യാഫ്താഗെ സ്വാതന്ത്ര്യത്തിൻ ബദൽ കൊല്ലി എത്തിക്കുതിന വാഹക ഗണസ്തേ ഹന്താ എബൂരിത്തേമി ഫൗ ഗണസ്തീൻ വാഹക ആ ഏയ് എക്കല ഏതുകെ ഇവ്വരേതു എ വാഹക അഗേമി ഫോൺ വി കീണെത്ത കുതിന്നെ എ വാഹക അഗേമി ഫോൺ വി ഗൊതക്കി ഉരി ഹാ ജനവാർത്തക്കെ ഗിയ എ ജിയാര കുറിയതു ദെങ്കേനെവ്വാണി കുതിന്നെ ജിയാര കുറിയർ കീനെമ്മിവി ഉരി ഹാ ജനവാർത്ത വെസ് രേഖണു നുണിതവളെനിതോ മിക്കം ബദൽ വാർത്ത കുതിന്നെ അളിഹിംഗ ബദാലമ മി ഹഫ്താഗമി വണിക്കേനത്തോ

0: Mercury và cả mẹ bùa cả mẹ rồi cái chuyện nữa.
1: À, để má của đi nghe là.
2: എന്തെങ്കിലും ബദ്ധതുമാക്കി വരക്കുപ്പാവരെ സ്ഥലത്തേക്ക് കുറവേ കവ എത്താ വരപ്പട ശുക്രിയ.
0: ¡Hasta por aquí, canuelo!

0: അംഗാദീ ഉംഗന്നാദീ മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകോ
0: എക്വെരികം മായകോ
1: ഏരുവെസ് മിഹാരുവെസ് റയിതുന്നായകോ റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക 40 കിലോഹെർട്സ് മീഡിയം വേവ് അഡ്ഡി 90 മെഗാഹെർട്സ് എഫ് എം

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, അദ്നാൻ അഹമ്മദ് നഷീദ്, റഹീം അലി വഹീദ്, റായ അസീസ ഫാറൂഖ്, റാംസ ഫാത്മത് സുംന, സീന ഫാത്മത് വഹീദ, റായ ഫിന ഫിരാഗ്, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മിഫ്താഗെ സ്വാകുഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത് വഹീദ. അൺഹഫ്താഗെ മിസിൽസ്ലാഗി മുളിൻ ആ പേക്കായകു ബദ്ദൽ വലുങ്ക ഉമ്മീദുക അൾഗുനേഷത് നസീം വക്വിലാന. വസ്സലാമലൈക്കും.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്